0: Driven by health, everyone receives free medical care. In a clinic on rails, 35 doctors, one mission, bringing hope to those who live far from the nearest hospital. We want 20,000 kilometers to do more than just checkups, 8 months to change and save lives. Through Kazakhstan by train, starts October 7th on DW.
1: Chilies, 300 rupees. Also chilies, over 1,000 rupees. Why on earth is there such a dramatic price difference? The cumin smells so good. And now I'm hungry. Varieties of the same spice can command really different prices because of the distinct flavors and aromas. And to those who can tell, it makes a huge difference, and it is this demand that can actually help keep indigenous varieties alive.
2: ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്ന നമ്മളെ ഇതിനകത്ത് മാടിയുന്ന സാധനമാണ് ഏലക്ക ഈ പറയുന്ന പട്ട ചാട്ട്സീഡ് അതുകൊണ്ട് തന്നെ രണ്ട് കുരുമുളക്
3: Chef Jeren George is preparing a Kerala fish curry for his guests. The secret to its distinct, fragrant taste? The unique blend of local spices. Home cooking in Kerala is just as aromatic. Jessie Kurian is very strict about the spices she uses in her kitchen.
4: Spices are spices.
3: As people become more mindful of what goes on their plates, they are turning towards authentic local ingredients. But increasingly, farmers are growing commercial spice varieties, sidelining the traditional ones that define Kerala's rich flavors.
5: Indigenous ones are having high content of aromatic and the volatile oil. Commercial varieties, once we are doing like that, Once we are applying commercial practices, large-scale production will lead to reduction in the chemical content.
3: Welcome to Idukki, also known as Kerala Spice Garden. Farmers have been growing cardamom, pepper and nutmeg here for decades. But many now grow commercial varieties.
6: അത് മാർക്കറ്റിംഗ് തന്നെയാണ് അവർ ആദ്യമായിട്ട് മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് മാത്രം ഇത് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസിൽ ഇത് വിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ലാഭകരമല്ല നിലവിലുള്ള കൊമേഴ്ഷ്യൽ ആൾക്കാരുമായിട്ട് മത്സരിക്കാനുള്ള ഇതൊന്നും നമുക്ക് ഇതിങ്ങനെ കിട്ടത്തില്ല
3: But things have started to change for spice farmers like Rosamma. In 2019, Bhavish Savaria and Annu Sunny founded Gramia, a social enterprise connecting farmers directly with consumers who value indigenous spices and natural farming methods. Today, Gramia works with around 100 farmers. Annu and Bhavish visit each farm throughout the growing season, offering support and learning firsthand how each farmer tends to their land. It's about building trust and understanding what's really behind every spice.
7: It actually helps us to understand what is the potential crop that is going to be there and how can we actually market it out also.
3: In Kerala, changing rainfall patterns and rising temperatures due to climate change are making growing conditions increasingly unpredictable. Commercial plants often struggle to cope, but many traditional varieties hold up well. And some, like traditional indigenous pepper, show remarkable resilience in recent harvests.
8: നാടൻ വെറൈറ്റികൾക്ക് പ്രതിരോധശേഷി കൂടുതലാ ചെടി ഉൽപാദനം വിളവ് ഇച്ചിരി കുറവുണ്ട് എന്നാലും ഇതിന് ചെടിക്ക് കേടില്ല കെമിക്കൽ കൊടുക്കണ്ട ജൈവവളത്തെ തന്നെ ജൈവവളം മാത്രം കൊടുത്താൽ മതി
3: The benefits of traditional indigenous spices farmed naturally

0: are not only financial.
1: അതൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇച്ചിരൂടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലാൻഡിൽ ജീവിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പേടികളാണ് ഈ കെമിക്കൽ അടിച്ച സ്ഥലത്തോടെ നടക്കുക, അല്ലെങ്കിൽ അതിലുള്ള വേറെ എന്തെങ്കിലും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള അതിൽ നിന്ന് പറിക്കാൻ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസും കിട്ടിയിട്ടുണ്ട്.
0: For nutmeg farmer Vince Vargas, Gramia has opened a new profitable market and a more dependable way to sell his produce.
2: Alla avaru varumbol namakku vela kududale therunnallo adu adu thanne oru oru etra oru 10% koodulla vela avaru kududale therum pinne namakku kadai konda kodukkanda veetil thanne vannu collect cheyidondu povu pinne saambathiyada vaadalla.
0: A significant share of the spices is exported to other countries including France, Switzerland and the Netherlands, but Gramia also sells the products to consumers in India. While there are farmers who grow both commercial and traditional indigenous varieties in different patches of land, the prices that Gramia offers are helping some reconsider a larger shift.
3: What has happened is because we ensured them a market for it which is profitable, now if they have to shift, they might consider indigenous varieties as a replant instead of again putting back a hybrid one.
0: To do so, reviving soil health is crucial.
4: Keep the land free for 1 year, let everything will grow. After doing the mulching and biofertilizers like cow dung etc., then it will automatically the dynamic activity of the soil will continue. That will favor the growth of these indigenous varieties.
0: Spices from the farms in Idukki to urban kitchens are truly special. The flavor is so intense, you only need a pinch.
5: Good quality ulla sanangal onnalle rendu moonu nammal ippa add edha kadikkanalum രണ്ട് ഇലക്ക കൂടി ഇട്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഓരോ ഫ്ലേവറിൻ്റെ ഗുണവും കാര്യങ്ങളും എല്ലാം പറയുന്നത്.
6: ഐ യൂസ് ടു ബി ടെറിഫൈഡ് ഓഫ് എനിതിങ് ദാറ്റ് ലുക്ക്ഡ് റിമോട്ട്ലി ലൈക്ക് ദിസ്. ദെൻ ടാങ്കിൾഡ് ഹാപ്പൻഡ് ആൻഡ് പാസ്കെൽ, ദ അഡോറബിൾ കമിലിയൻ, ബിക്കേം മൈ ഗേറ്റ് വേ ഡ്രഗ് ഇൻ ടു ദ വേൾഡ് ക്രീപ്പി ക്രോളീസ്. ആൻഡ് ഡൗൺ ദാറ്റ് റാബിറ്റ് ഹോൾ ഐ ഡിസ്കവേർഡ് ദ സാലമാൻഡർ. Some salamanders can even regrow their lost limbs and tails, and even a part of their spinal cord, and sometimes even portions of their heart and brain. And this isn't even the coolest thing about them.
7: These tiny dragons of the mountain ponds are older than the Himalayas themselves. But in the Darjeeling Mountains, they're under threat. Scientists warn it's not only their survival that's at stake. Often called living fossils, Himalayan salamanders have retained much of their ancient form for millions of years. They act as environmental barometers, among the first species to suffer when climate changes, habitat is lost, or pollution damages an ecosystem. And that is exactly what's been happening in their only habitat in India, the Darjeeling Himalayan region. Conservation scientist Barkha Suba grew up in Darjeeling and has dedicated her career to protecting the region's biodiversity. Her work on Himalayan salamander conservation earned her the prestigious Whitley Award in 2026, also called the Green Oscar. One of her early achievements in these conservation efforts is this fenced-off no-entry zone in Majidora, a small forest village in Darjeeling.
8: Majidora, as you can see, is one of the major stronghold of Himalayan salamander. And during the rainy season, what happens is there are these temporary puddles which gets filled with water, and then this is where the Himalayan salamander comes and breeds every monsoon season. So that is why this place is really important, because there is a forest, there is a wetland, and this area is not only a habitat for the Himalayan salamander, it is also a catchment area for the downstream streams and rivers and villages.
7: Majidora's landscapes are reminiscent of the famous Pahalgam Valley in Kashmir. After the